0: ശിവയേവ സദാജീവം. പ്രേമസ്വരൂപുള്ളവർ,
1: എംബോഡിമെന്റ്സ് ഓഫ് ലവ്.
0: ജ്ഞാനമനക അനേക ഗ്രന്ഥങ്ങളുടെ പരിചയം കാത്.
1: Wisdom does not mean familiarity of the text.
0: ഈ പ്രാകൃതമായ വിഷയമനു സമസ്തമനു തെളിസ്കോട്ടും കാത്.
1: Wisdom is not secular knowledge.
0: ജീവീശ്വരി ഏകത്വാന്ന് ഗുർത്തിച്ചിട്ട് വാടേ നിജമായ ജ്ഞാനി.
1: Is the one of wisdom who understands the unity of the individual with the divine.
0: വ്യക്തിക്ക് സമസ്തിക്ക് മധ്യ ഉന്നതമായ യൊക്ക ഏകത്വമേ നിജമായ ജ്ഞാനം.
1: The true wisdom is the one that brings unity between the individual and the cosmic entity.
0: മാനവുഡു തനലോని മാനവത്വാന്നെ ഗുർത്തിച്ചിലേനപ്പോഴു തനയെന്തുന്ന ദൈവത്വാന്നെ ഏ രീതിയാ ഗുർത്തിച്ചകലടു.
1: When man is not able to know the human quality, how do you expect him to know the divine nature within him?
0: Kanuka prapradhamamulo manavudu tanayendunna manavatvanni gurtinchali.
1: Therefore in the first instance one has to recognize the human quality within.
0: Deenini puraskarinchukoniye buddhudu samyak drushti annadu. Samyak drushti, പവിത്രമായ ദൃഷ്ടി മാനവന് അത്യവസരം.
1: ബേസിംഗ് ഓൺ ദിസ് ബുദ്ധ സെഡ് സമ്യക് ദൃഷ്ടി, ദ ഗുഡ് വിഷൻ, ദ ഗുഡ് ഔട്ട്ലുക്ക്.
0: മഞ്ചി ചൂപ്പ് ഉണ്ടിനപ്പോഴേ മാനവനി എന്തലി മനോവാ കർമ്മല യൊക്ക മാലിന്യമുനു ദൂരം ചേസുകോഗലടു.
1: സോ ലോങ് ദർ ആർ ഗുഡ് ലുക്സ് യു ക്യാൻ പ്യൂരിഫൈ യുവർ തോട്ട്, വേർഡ് ആൻഡ് ഡീഡ്.
0: പവിത്രമായ ദൃശ്യം ഉണ്ടിനപ്പോഴേ മാനസിക മാലിന്യമുനു കർമ്മ മാലിന്യമുനു ദേഹ മാലിന്യമുനു കൂടാനും നിർമൂലമു ഗാവിച്ചുകോകരുത്.
1: With these good looks you can give up the mental pollution and also the pollution in human activity and the physical body.
0: കനുക മാനവനക്കു മൊട്ടമൊദട സമ്യക് ദൃഷ്ടി.
1: Therefore for man the good look, the good vision is needed.
0: Rendavadi samyak sankalpam, pavitramaina sankalpamulu undali.
1: The second, good thoughts, samyak sankalpa are needed.
0: Samyak drushtini alavarchukunnatvanti vyaktiki maatrame ee yokka samyak